ഗുഡ് മോർണിംഗ് സുബ ഉദയ സുനാഖുവ അത് സെപ്റ്റംബർ മാസി അഠവണിത അംഗഹാറുവാദ ദിവസം സുന്ദര അംഗഹാറുവാദ ദിവസേ ഹാപ്പി ഫീൽക്ക് നിത്യഫം ദേദുനു മാവത് സുപുറുദ് വിധിഹട ആരംഭകരണ തമൈ ഹദന്നേ ഇതിന്നേ സുന്ദര അംഗഹാറുവാദ ദിവസം നിത്യഫം ദേദുനുമാവത് പടങ്കാന്ന് കൊട്ടമ് ഒകൊള്ള ബലാപുറത്തുവില ഇന്ന തറങ്കയെ പ്രതിഫലയാത് കിയാകണമതമായി മേവിലാവി നിത്യഫം ദേദുനുമാവത് പടങ്കാന്നാദന്നേ ഈ ദിവസം അപ്പിട്ട കഥാകര ബുലത് സിംഗലിന്താങ് അശ്വിനിയെ വകേമതമായി ബട്ടപൊളിന്താങ് ചന്ദ്രാണി മേ ദിന്നമ അകുറു എക്ക വചന ഗലപല സതിയ ഗാനെ മുതലിൻ ത്യാഗി ദിനാകാനുമായിട്ട് അവസ്ഥാവ ലബാദിന് അകുറു എന്ന അകുറ തറങ്ക വട്ടയാത്തേക്ക് കത്തുപൂണ തറങ്ങി അവസാനേ അപ്പൊ ഈ ബുലത് സിംഗല അശ്വിനിക്ക് വചന ഗാണ് വചന വിസി അട്ടാക് വിധിയെടുത്തമായി ഗണാങ്കരകാണ് മുഖത്ത് അശ്വിനി വിസി അട്ടവേണി വധേ വചനയെ വിധിയട്ട വ്യവസായക്കയാ കിയല വിസി നമവേണി വചനയെ വിധിയട്ട കടൂസാക്കിയല്ല കിയണം എത്തോടെ അഗാകുറ എണ്ണവേ ഈലങ്ക വചന പട്ടാങ്കാണ് ഒന്ന് അശ്വിനിക്ക് വചന ഗാണ് വചന വിസി അട്ടായി ഈലങ്കട്ട ബട്ടപൊളിന്താ കഥാകറപ്പോ ചന്ദ്രാണി എയാ തയണ്ണിങ് ഇക വചനയാ കിവർക്കല്ല ടയണ്ണിങ് തവ വചനയാ പട്ടാങ്കത്തേ കാന്തയാകെ വചന ഗാണ് വചന വിസി നവ മിട്ടി മുളവാകന ഇന്നെ ബട്ടപളിന്താങ്ങപ്പിട്ട കഥാകരപ്പു ചന്ദ്രാണി ഏകന മതക്കരണ അതറിയ ദേദിനു മാവത്തേ വേടകാട്ടയോത്തുട്ടി കാപ്പി മേമ പടങ്കണ്ണ കോട്ട് ഒയാട്ട മതക്കരണ തീന സുവിശേഷി കാരണാവ തമായി ഗെയിമെക്കട സംബന്ധ വെണ്ണ മാത്തേക്ക കഥാ കരണ്ണ എന്ന മേ പെത്തട കൊല്ലക ഗണ്ണ ബിന്ദുവായ കയ്യക്കായി ദേക്കായി പണസ് പഹായി തീസ്തുനായി ഹെട തൂനട്ട് വാട്സാപ്പ് മെസ്സേജ് എക്കാക് ദാന്ന ബിന്ദുവായി ഹത്സി എക്കൊല്ലഹായി അണൂപഹായി അണൂപഹായി അണൂപഹട്ട് ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പത്തിട്ട് മങ്ങത്തെ പോസ്റ്റേക്ക് ദാല ഹലതീന്നെ കന്തുള്ളു ഗന കിയവന സിന്ധു പണുവത് കിയല ഏമ സിന്ധു ഒയാകെ മതക്കയേ തീയണവണ അവില്ലാപേനെത്തെഫ്എം ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ മമ ദാല തീയണ പോസ്റ്റേക്കട പഹാലിംഗ് കമന്റ് ഒക്കെ ദാൻ ഗെയിം എക്കട സംബന്ധം എന്ന് എത്തന്നെ പഹാലിംഗ് ഒയാകെ നമ ഗമ കണ്ടാക്ട് നമ്പിക്ക് കമന്റ് കറന്നാ അമ്മത്തൊക്കെ കറന്ന എപ്പാ സുന്ദരാംഗഹാറുവാദ ദിവസേ ദേദുനുമാവതേ വെണ്ടടിക മേ വിധിഹട്ട പടങ്കാർണ കോട്ട് ഉദയ പാന്തരമ മേനക സഹാൽകന ഒയാട്ട മതക്കല്ല വെടേ പടങ്കാർണ ഓണിക്കല്ല ഹേതു മേനക സഹാൽക്കിയല്ല കിയന്നേ അപേ ഉറുമ അപേമ രസനെ ഈ കാലിതമ്മ അപേ ഗിവൽവല്ല ബതൈദിനകോട്ട് സേഹന്ന സുവന്ത കപിട്ടാവണി ഹെബൈ ദങ്ങേ സുവന്ത എന്നോട്ടിക കടു ഇനേത് ഇങ്ങട്ട് ഹേതു അപി കാണുന്ന സഹാൽ ഹൊന്തമ പ്രമിതി എന്നിയതു ഹൊന്തമ ക്വാളിറ്റിയൊക്കെ സഹാൽ നോവണേക്ക് ഹൊന്തമ സഹാൽ ഞാന് മുഖക്കറി ആറാഞ്ചിയ കപ്പിട്ട് ലബുണുകമാം പാവിച്ചകരവ് മുഖക്കറി സഹാൽ ബ്രാൻഡ് ഒക്കെ കൊന്തായിക്കൽ അപ്പിട്ട് തേറുണുകമാം ഏകന കഥാബഹ ഒയാത്തേക്ക് ബിതാകാനൊക്കെ മകേ വക കീം ഏഹിന്ദ തമായി അപ്പിട്ട പാവിച്ചേതിമ ഹൊന്ത സഹാൽ വർഗയാക്കിയല തേറുണു മേനക സഹാൽ ഗന പണിവിടയ മണ്ണൊയാട്ട് ഹെമദാമ ഉദയ പാന്തറ മേ വിധിയട്ട മതക്കറ നാടു എന്ന പൊലുവാൻ സംഭവ എന്ന പൊലുവാൻ കേരി സംഭവ എന്ന പൊലുവാൻ സുതുകെക്കുലു എന്ന പൊലുവാൻ മൽനാട് എന്ന പൊലുവാൻ മേ വകേ സഹാൽ വർഗ റസുകിൻ മേനക സഹാൽ സന്നാമയാട്ടത്തെ സഹാൽ ഒയാട്ട് ഇറങ്ങാന്ന പൊലുവ ഗിതറ കേമവേലക്ക് വെടിഹറിയാക് തീനി അണിവാരങ്ങ സഹാൽ വളി നിർമാണേ വേണ ബത്നേ വെടിപുറ കണ ബത്തേക്ക് കൊള്ളി നിരത്തി ഹാലിലേക്ക് ഹതാകത്ത കീലക്കാന്ന് മുഴു കേമവേലും ഹബാക്ക് വേണം ഒന്നും ഹാൽ കന്ന മേനക സഹാൽ തോറളം ഇറങ്ങാൻ മേനക സഹാൽ ഇറങ്ങാത്തന പസേ മേനക സഹാൽ ബൈ ആൻഡ് വിന്നേക്ക് ഒയാടെ തേകി ദിനാകാന്ന അവസ്ഥ ആവാക് തീയത് സ്മാർട്ട് ടി വി റൈസ് കുക്കർ ബ്ലെൻഡേഴ്സ് മേ വിധി ഹെട്ടോ ആട്ട ദിനാകാരണ പുലുവ മേനക സഹാൽ ബാഗേക്ക് അത്തുള്ളി തീയണോ കൂപ്പണ്ണക്കേ തീയണ നമ്പേക്കട്ടെ വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ആകാർന്ന് ഹെമണ തങ്കോളിലേക്ക് അക്ക ഇറങ്ങാർന്ന് ഇക ആൻസകർ അന്നേ മേനക സഹാൽ നിയോജിത മാമ ജാനി.